0: ഉർത്തികേന്ദ്രനാശി രുണികിരാനെ രുണ്ടാദു രുണികേന്ദ്രനാശി
1: Porque el amor lo puede todo. Cantamos por amor.